0: അത് പിൻബര ദിവസ കഥ തെണ്ണോണി സുരേഷ് മാട്ട് വരത്തുറക്കിലേ വാലായി തന്നെ ഈ പോയ തിബുണനെ പോയ വട്ടിനാക്കാമ ഓണ തറങ്ങേ ഏകത്തവായകത്തവായത്തെക്കൊട്ട് അതീണോ വട്ടിനാക്കാ വായി തന്നെ വാക്കേലത് അത് അറിയുമോ വട്ടിനോ മേ ബിനറ പോയും പഹുവേനിത ദിവസ ഹിതന്നെ മുഖക് സംബന്ധവത് മേക്കി അന്നാദാന്നെ ഡെങ്ക ദണ്ണ ഊവ പലാത്ത ഇന്ന വകേ രത്തറാൻ ദൂര അത്ത പോയ ഒക്കോ നേതാവുന്നു അഭിതാന്നോക്കിലൊക്കെയാണ് ഏക്കനു വിശേഷം മയ്യങ്ങനെ ഇന്ന കട്ടിയാ മേക്ക മൊത്തട്ടോമ ദണ്ണോ പോയ ദിവസനെ എത്തക്കൊട്ട് മങ്ങറ കളിക്കുവേ ഈ വിശേഷത്ത ബിണറ പോയിന് ഏക വിശേഷത്ത മെഹിനി സസുന് പീഠ വീമ നേത് മെന്ന മേ വിദ്യയുടെ ഗ്യാമ മയ്യങ്ങന രാജമഹാവിഹാരേ പെരഹര പവത്തീമ മേ വിദ്യ ദൈവാലിന് ക്യൂവേ ഡെമ്മമ്മേ കിയാണെ പോയിട്ട് പശുവിനിത ദിവസം ഏക്കന അത് മയ്യങ്ങന രാജമഹാ വിഹാറേ മഹാ റന്തോളി പെരഹരം പസ്സേ അത് ഉദയ സിദ്ധമുന്നു ലസ്സനമ ലസ്സനം വേട ഏക ഹെമ്മ ബിണറ പോയക്കട്ടുമ പസ്സേ റന്തോളി പെരഹരം പസ്സേ പോയട്ട് പഹുവെന്നിത തമായി മേക ഉദയ വെന്നേ ഏ തമായി ആദിവാസി ജനതാവ് വിഹാരഗേ വെട്ടലീമ ആ വിഹാരഗേ വട്ടല നോക്കിയേക്ക് കോമത് സുന്ദര വെണ്ണേ നീത് നരക വെടാക്നെ മകെ അത്തരം ദൂലപ്പുത്താള് ദണ്ണോത് ഓ ഓ ഓ ആദിവാസി ഹെഫില്ല ഓ മിന്ന റന്തോളി മഹാപെരഹര ഉത്കർഷവാത്തി തീട്ടുകറല ഇവരവില അണിപ്പവത ഉത്തേമ വിഹാരഗേ വടലനുവ വിഹാരഗേ വട്ടലല മുഖത കറാന്നെ ആദിവാസി പൊല്ലു മുഗുരു തൊണ്ണു ഹീ കടു അറകണ ഇയാളകെ ദേവാൽ കിയമിൻ വിഹാരഗേ വട്ടലല ഇയാളകെ അട്ടത്തട്ട് മുഖത കറാന്നെ കാണുവാ മുഴു വിഹാരയമ തേങ്ങ എത്തക്കോട്ട് ആദിവാസി ജനതാവട്ട് തമായി മെന്ന മേ വെളാവേ വിഹാരയ ആയിത്തി വെലാത്തെ ഇന്നെ മുഖത കറാന്നെ ഇയാള ഇയാളകെ തീന ചവ സമ്പന്നകമ പെണ്ണനവാ ദടയമ പെണ്ണനവാ മുഖത കറാന്നെ ഈ തല അറകന് ആല പാലത്തീന ലൊക്കു കോസ് ഗാസ് വലട്ട് വിതിനോ വിദ്ധാമ കിറി ബേറിനോ ദമ്മേക പെണ്ണമിങ് ഇയാളകെ ശക്തിയ പെണ്ണമിങ് ഇയാളകെ തീന ഘോഷാവ നഗമി ഒന്ന രാജമാ വിഹാരേ യഥാത് കരഗാന്നോ യഥാത് കരഗത്തട്ട് പശ്ചിമ മുഖത വെന്നേ വിഹാരാധികാരി സ്വാമീൻ മാൻസേലാ മ്യാല പൊട്ടക് നിശബ്ദതാവേട്ട് പത്തിനുട്ട് അറക്കിയ കലകോലാറീകമ അടുവനക്കോട്ട് ഉന്നാൻസേല വെടമ കരണ വെടമ കരള ഇത്തന്നെ ഇന്ന നായകയൊത്ത കഥാ കരള സമഗി സാമദാനേക്കട്ട് എന്നെ കമത്തി കേനോ ആദിവാസീനുത്കേനോ ആ എണങ്ങ പിയേക്കട്ട് കമത്തി വേണോ കേള ഈട് പശ്യ പാൻസലം വ്യാളട്ട് തേഗി ഭോഗതെന്ന പട്ടങ്കണോ തേഗി ഭോഗ ഗത്തഹമ ആദിവാസീൻ കമത്തി വെല ഈലങ്ക ഔരുദ്ധ വിണക്കണുത് മേ മയ്യങ്ങന രാജമഹാവിഹാരസ്ഥാനെ ആരാക്ഷാ കരണവാ റെക്കവർ ആദിവാസീൻ മേ വിദ്യട്ട് ഹിട്ടപ്പു കാളി വെടമ കറുപ്പ് നിസ ഓ മേ യക്ക ഗോത്രികയോ എത്തക്കൊട്ട നാഗ ഗോത്രികയോ മെഹമ യട്ടാത് കറുകണ ഓംടാത് സുവസാനെ ബുദ്ധാഗമേൻ ലബുണ ബുദ്ധ ദർശനേൻ ലബുണ കീന പണിവിടേ തമായി മെന്ന മേ വിദ്യട്ട കരണ ദിവസ തമായി അത് തെക്കണേത് ലസ്സന വരാക്നേ ഹാ ദമ്മേ വിധിയട്ട് ദേവാൽ ഗുണാമ തമായി ലസ്സന സാംസ്കൃതി ആ കപിടത്തിനേത് ദമ്മേ ലസ്സന സാംസ്കൃതി അടുത്ത് ഇഗണ കണ്ണുകൊട്ട് അപ്പി മത്തക തീയന വട്ടി നാമകനെ തമായി കൗത് ഹറിയട മഹറി ആചാര്യ ക്രിസ്റ്റോപ്പ വില്യം വിജയകോൺ കണ്ണങ്കരമെത്തിത്തുമാണേത് ഏകതമായി ഏകതമായി ദെങ്ങൊണ്ണറ് വിഹാരസ്ഥാനെ മയ്യങ്ങന് വിഹാരസ്ഥാനെ വട്ടലണ് സീനാവ കാവ വകേ മിത്തന ദം പ്രശ്നയാക്കവില്ല തേനോ അനേത് അപ്പേ കണ്ണാങ്കര ദറുവട്ട് യാക്കി ആളൂർത്തിക്ക ഇന്തലാ ദം വിഭാഗ പാസില ഗമിങ് യന്നവുണോത് മുഖത വെന്ന് കേല യാളു കഥാ കറാന്ന് കത്ത യാട്ടി നോന്ത ആളുവേ മെയാണ്
1: ඒ වුණාට කන්න නැති වුණාම වැඩියම පාළු මට එහෙම හිතන්න එපා ඔය විජේ චූටි සුද්දා පාළ වෙනසකට කියලා මුතුත් ඉන්නේ අනේ අම්මෝ ඔක්කොමත් හරි මුතුත් හරි. පව්, මම ගියොත් ඔයා තමයි මුතුට ලඟින්ම ඉන්න ඕනේ. ගියොත් කියන්නේ නොයා ඉන්නද කල්පනාව?
2: නෑ නෑ, විභාග දෙකක් තියෙනවා කිව්වා. ඉස්කෝලේ අතර වෙලාම ඉගෙන ගන්න විභාග දෙකක්ම පාස් වෙන්න ඕනේ.
1: ඒකත් එහෙමද? හරි, එතකොට එක විභාගයක් විතරක් පාස් වුණොත් මොකද වෙන්නේ?
2: එහෙම මාත් තක්කිටම දන්නේ නෑ. සමහර විට එහෙම වුණොත් ගෙදරින්දල යන්න පුළුවන් වේවි.
1: ඉතින් ඒක කොච්චර හරියක්ද කන්න? අපි එකක් පාස් වෙලා එතකොට ගමේ රැඳෙනවනේ.
2: අපුයි අපුයි,
1: හිතාමතා එහෙම කරන්නට බෑ. ඒ මොකෝ ඒ කන්න, ගමේ ඉඳන් ගාලුයන්.
2: විභාගෙ ෆේල් වෙන්න බෑ. මම දිවුරුවා විභාග දෙකම පාස් වෙනවා කියලා.
1: අයියෝ, ඕකනේ යාළුවා කියන්නේ. දිවුරුවේ අම්මටනේ.
2: ඔව්, අම්මගේ පපුව පැල්ල මැරෙයි මම බොරු කළොත්.
3: අන්න දැක්ක නේද මගේ රත්තරන් දුවේ පුතේ, පපුව පැලෙයි අම්මගේ, බොරු කරොත්, වංචා කරොත්. ඒක නිසා අම්මා තාත්තට බොරු කියන්නේ නැති, වංචා කරන්නේ නැති, පුංචිම අවඩක්වත් කරන්නේ නැති දරුවන්ට හොඳට ඉගෙන ගන්න පුළුවන් වෙනවා. ඇයි, මේ ලෝකේ ඉන්න වටිනම දෙන්නනේ අම්මයි තාත්තයි කියන්නේ. ඒ දෙන්නගේ ආශිර්වාදේ, ආදරේ, රැකවරණේ ලැබෙනකොට ලෝකේ කරන්න බැරි දෙයක් නැති වෙනවා. ඒකනේ, ඒ නිසා ඔන්න කන්නංගර දරුව මොකද කිව්වේ, මට බලෙන් විභාග ෆේල් වෙන්න බෑ. ඇයි, මං දිවුරලා තියෙනවා අම්මට පාස් වෙනවා කියලා, නැත්තම් විභාගය ඉතාම හොඳින් ලියනවා කියලා. එතකොට ඒකට ලැබෙන ප්‍රතිඵලය භුක්ති විඳින්නම වෙනවා කියලා කිව්ව නේද? හැබැයි ඉතින් එයාට තියෙනවා විභාග දෙකක්. ඔව්, එකක් එකක් ගැන දැන් කිව්වොත් එහෙම දෙවෙනි එක ගැන කොහොමත් කියන්න වෙන්නේ නැහනේ. ඉන්නකෝ, මං ලබන සතියේ එනවා. ලබන සතියේ ඇවිල්ලා ඔයාට කියන්නම් මොනවද මේ විභාග දෙක කියලා. හාද, එහෙනම් මගේ රත්තරන් දූල පුතාලා පරිස්සමෙන් ඉන්න ඕනේ, ඉස්කෝලේ යන්න ඕනේ, හොඳින් වැඩ කටයුතු කරන්න ඕනේ. මං ගිහිල්ලා එන්නම්. හැමෝටම ආදරෙයි, සුබ සතියක්.
4: වටක අනාගතය සුපහසත් කිරීම උදෙසා දැනුමින් සන්නද්ධ කිරීමට සටන් කළ අසහාය සහය CWW කන්නංගර මැතිතුමා.

0: വയലീനേട്ട് അത്തട്ടുതുന്ന ദന്തിയെന്നെ പ്യാബന്ന
1: Net FM. Hello, hello, Satyantea. Hello, hello, Satyantea.

വെലാവ് ദുളഹായ് വിനാടി പണ സതറായി സിന്ധുവ കഹാന്ന അന്ന ഹതന്നെ അദ്ദേഹം അവസ്ഥ കീപേക്കടം അപ്പൊ അന്നല അസുവിലായിരുന്നു അലോത്മ സിന്ധു ആണ് മെയ് തിങ് അപ്പൊ ഇത് അന്നകീന കനക്ക് സിന്ധുവ കഹാന്ന അന്ന ഹതന്നെ ജോ പെരീറാക്കി ഇത് അന്നവാണേ ഹെമല്ല പാനല മട്ട ബാനല ഹെമകേല സിന്ധു കി ജോ പെരീറ കിയപ്പു അലോത്മ സിന്ധു അപ്പിട്ട് എവല്ലതീനോ ജോ പെരീറ ഓഗൊല്ലന്റെ ഹർണ തന്നെ ഹെലോ ഹെലോ സത്യാന്തെ ആണ് ഹെമോട്ടോ തേക്കാക്ക് ജീവക വീരസിംഹ തമായി ലിയല്ലത് എന്നെ ദിൽ കോസ്തീ കോസി കോസി തമായി മ്യൂസിക് അല്ലത് എന്നെ ഇതി ഹെമോ മാതരേക്കറിന സിന്ധു ഒക്കെ അന്തൊക്കെ ടിക്ടോക്ക് ഒക്കെ അത്തേമ സിന്ധുവുടെ സേഹന ടിക്ടോക്സ് അല്ലത് എന്നോ ഇതിങ് ലസന വിഷുവലിലേക്ക് കുത്തി ഏകനാൽ മതക്കരണ ഗമങ് അലുത് സിന്ധുവുടെയാണോ അലുത് സിന്ധു അഹന്നതിൽ അപ്പൊ ആയത്തെ അന്നേ ഈലങ്ക പേയട്ട് ഈലങ്ക പേയതി ഹമ്പ വില ഹെവീടെ കഥാകരം അല്ല വലന്നൊക്കെ ജോ ദീലതീന അലുത്മ തേക്കോ